0: This afternoon on the big screen, Buzz, we look at a movie that released this past Thursday, the 21st of May, worldwide, the title Drishyam 3. Now, the movie stars actor Mohanlal in the lead role alongside actress Meena. It is a Malayalam crime thriller directed by Jeetu Joseph. Now, director Jeetu Joseph is one of the most successful franchise filmmakers in India, and it was not easy to keep audiences' attention after the blockbuster success of Drishyam 1 and 2. Now, with Drishyam 3, he has succeeded to a large extent to keep the suspense, twists and emotions working. Let's take a listen to some of this trailer.
1: നിങ്ങളെ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയും.
2: ചുമ്മാതാണോ പോലീസുകാർ പോലും ചുല്ലു പറഞ്ഞത്?
1: ജോർജ് ഓട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്.
3: പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ.
4: അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്.
5: ജോർജ് ഓട്ടി ആളൊരു കുറുക്കൻ.